0: ലക്കണ്ട പ്രവൃത്തി സമഗിൻ മമ സമീര കാര്യവസം പ്രവൃത്തി സംസ്കരണേ മനോജ് കൊടുവി ധാരണ
1: സമ അനുഗ്രഹയ
2: NLP ഹദഹന ലങ്കാവേ വെടിമ തേക്കി ദിന തേക്കി അവസ്ഥ വെടിമലു തരയ NLP ഹദഹന ഒബത് അതമ NLP ഹദഹന ബലാഗൻ
3: മുഹുതെൻവ കുവനിൻവ കുടുകേന്ന എപാ കോമകിനാവ അല്ലനവ വികുനന നൊൽമു സമട ദൻ ദീമൈ ഇബ
1: സായോഗിത അനുഗ്രഹയ
4: സൊനാലിക ട്രാക്ടറിയ ദൻ ദിവൈനപുര അതി TVS അലവി നിയോജിതൻ വെതിൻ വടിനാ ദൊരത്തിക്ക് അൽമാരിയക് നോമിലി TVS അഗ്രി ബിസിനസ് വെതിൻ സൊനാലിക ട്രാക്ടറിയ
0: കൊളംബ് നമയ പ്രദേശ മഹൽ നിവാസിക്കിൻ ബിമട വെട്ടി വയസാർദു ദുലഹക്ക് പെരുമിലാമയ കൂമിയ ഗുസ്തിബിനവാ മഹൽ ദാഹത്രക്കിൻ സമന്വിത നിവാസാക്കി നീല മഹലേ പീഠേ നാന താടക്ക് തടാക്കെ ആസന്നേ ലമുൻ കീപ്പു ദിനക്കു അവട്ട് നറമ്പുമിൻ സിന്ന അത്തരത്തുര് മഹലെ വിവൃത്തോ തിബു സ്ഥാനേക്കിൻ മിമലമയ പഹലട്ടത് വെട്ടി എത്തിബായി പോലീസിയെ സന്ധാൻ കലേ മറദാന പോലീസിയെ സിദ്ധ്യ സംബന്ധേൻ വെടുതുർ വിമർശന സിദ്ധുകരണവാ ഹവായി ദൂപത്തി 180,000 വെടി പെരിസക്കട്ട് വിദുലിയ വിസന്തി വീ തിബിനവാ എല്ലാ സുലിക്കുനാട്ടുവേ ബലപ്പാമ ഹേത്വീൻ നിവാസ സിയക്കെട്ട് പമന് ഹാനി സിദ്ധു എത്തിബായി വിദേശ മാധ്യ വാർത്താ കലേ ഹവായ് ദൂപത് സമൂഹേ ജനാകീർണമ ദൂപതിലെ സലക്കിന് ഓ ദൂപത്തിലായി വെടിമ ബലപ്പാമക്ക് എല്ലവീ തിബെന്നേ ഹവായ് ആണ്ടുകാർ ജോസ് ഗ്രീൻ സന്ധാൻ കലേ യാത്രിതല പഹസുഖം യഥാതത്തെ പത്കരി മെക്കാട്ടു കഠിനമിൻ ആരംഭിക്കുന്ന ബബായി സൊലിക്കുനാട്ടുവേ ഹദിസി വെനസാക് സിദ്ധു വന്നേ നാം യാദ പേരവരുവേ ഹവായ് ദൂപത്തുലിൻ ബെഹർവയായുതു ബബ് കാലഗുണാംശ സന്ധാൻ കര തിബിനബാ ബിലകല അഖണ്ഡ പ്രവൃത്തി പേരവരു കൊലഹട്ട്
5: സ്വാധീന പുവത് എസനിൻ ഒബേ ജംഗമ ദുരകഥനേട്ട് ഗെൻവാ ഗനീമട്ട് ITN ന്യൂസ് അലേർട്സ് സിംഹല സേവാവ സക്രിയ കരഗാൻ
6: ഒബിറ്റെല്ലാം RJ ഹിസ്തരക് ITN S ലെസ ടൈപ്പ് കര 2299 SMS കരന്നേ.

0: Lakhanda Radio ITN.
1: ഹവസ തുണായി വനാതെ തെ സാതായി.
2: രാജ്യ ബാങ്കുകൾക്ക് സുരക്ഷിത ഭാവയ. ഇഹലമ റെക്കവറിനെ സമഗിൻ സ്ഥാപര തൻപത്തു സന്ധാ. ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ.
3: വസവിഷ നാതി ദേശീയ കെരിവലിൻ പമനക്മ നിപദവന മൗപിമേ സാരകുനിയ റെക്കത് പെൽവത്ത കെരി. ദൻ ലാഗമ കേൽ സൂപ്പർ ഷാക്കമകിൻ മിലതി കത ഹക്കേ.

0: ദിയ തഹര
1: മാനവീയ പ്രേമേ സൗന്ദര്യാത്മക വിയമന
2: സന്തതിയ ദഹരയാട്ട് അത് അപ്പേ സുന്ദര ഹബുവേമ സംഗീതവേദി ദിനേശ് സുബസിംഹ സമക അനുഗ്രഹക ദായകത്തിൽ അപാദിനവ ജാതകല തരയും മണ്ഡലയ ധന നിധാനേ കന മേ ക്യാനേ ഒബി ജീവിത സിഹനേട്ട് വാസനാമേ ആശീർവാദ രാഖിന എന്ന് ലൊത്രൈലുവേ മഹഗിതര ജാതിക ലൊത്രൈ മണ്ഡലയ യലി യലിത് വിശ്വാസേ തഹവരു കരമിൻ ദദഹാസ് വസേ പഹ വസരദീ വാകേമ ദദഹാസ് വസേ ഹായ വസരദീത് പസുകെ ജോലി മാസേദേ പ്രപത്തു ജാതിക വ്യാപാര വിശിഷ്ടതാ സമ്മാന രാത്രിയേദേ രാജ്യസേവാ അംശേൻ അനുശൂരതാവയ ദിനാ ഗന്നവ ഇതിൻ മേ വിശിഷ്ട ജയഗ്രഹണേ കരായ യാമട എന്ന ബി വെത്തട ഹക്കിയാവ ലബനെ ദസത പുര വിഹിതേ സിറ്റിന പാരിഭോഗിക ഒബകെ വിശ്വാസേ ഇവകേമ ദിവിന പുര വിഹിതേ തിബന എൻഎൽവി അലവിജ്വാലയ ശക്തിയ പരിസര സംരക്ഷണ തിരസര സംവർദ്ധനേട്ട് സമാജ വകക്കെയും ഇറ്റുക്കിരിയമ സഹ പ്രജാ സവിബല ഗണ്യമ സദാ ജാതകലോത്രയും മണ്ഡലെ അഖണ്ഡവ ലബാദന ദായകത്വയാണ് മെസ്സിയല്ലേമ ഇക്കത്തുവെൻ ലബണു പന്നരേ നിസാക്കിയല ഇതാമത്മ സത്തുടെൻ ആഡംബരേൻ പ്രകാശ കരണവ ജീവിതേ സിഹിനേട്ട് വാസനാവ്യ ആശീർവാദയ എൻ എൽ ബി സന്തതിയ ദഹര അനുഗ്രഹക ദായകത്തെ ലബാദമിൻ അപെത്തേക്കേനുവ മാക്സ്വെൻ ഹോൾഡിംഗ്സ് ഡൊമാ ഡബൽ എലിവേറ്റർ മെഷീൻ ഒക്കെ ഗണ മേ കിയാന്നേ ശ്രീലങ്കവ തുല വെടിമ യന്ത്ര പ്രമാണേക അളവി വാർത്താ തെബൂ നവീന താക്ഷണിൻ സവിബല ഗണ്വ എത്തി സ്വയംക്രിയ വീക്കിറ്റിമെ യന്ത്രയ ഡൊമാ എലിവേറ്റർ കണു ദക്കേ യന്ത്രയ പാറ്റ വീ കിലോ ദഹസത് എക് ദഹസ് ദസിയത് അത്ര പ്രമാണയക് സഹൽ കരണ പൊടുവാൻ വി മിറ്റിയക്കട്ട് വേവന കാലിയ വിനാടി പഹായി ගල් වැලි වී පොතු ඉවත් කිරීමත් සිදු කරනවා. සහල් පොලිෂ් කිරීමත් සිදු කරනවා. ඒ විතරක් නෙවෙයි අවම විදුලි පරිභෝජනයක්. ව්‍යාජ අනුකරණ වලට නොරැවටි වාසි වැඩි නඩත්තු අඩු ඩොමා එලිවේටර් කණු දෙකේ ස්වයංක්‍රීය වීකිටෙමේ යන්ත්‍රයක් ඔබත් දැන්ම වෙන් කරවා ගන්න. වැඩි විස්තර සඳහා කතා කරන්න 01176779579 දුරකථන අංකයට.
1: මානවීය ප්‍රේමය സൗന്ദര്യാത്മക വ്യമന സന്ത തിയ തഹര
2: തമങ്കേമേ കഥലു തമങ്കമ സുസും നിർമ്മാണത്തിലോട്ട് അരങ്ങാവത്തൻ ഗുഡാക് തീയണോ മേ കലാവത്തുലേ